0: ശബ്ദാഗാരേക്ക് ശബ്ദ പരിപാലനയെ സഹ മഹജന എമത്തും പദ്ധതി പിലിബന്ധ പാഠമാലാവ് ക്ഷേത്രീയ സിറ്റിന് സഹ ആധുനിക അനുസന്ധാ സെക്കസുനു ന്യായാത്മക സഹ പ്രായോഗിക ദേശന എത്തലത് മിമ പാഠമാലാവ് ഗുവനുദലെ സംസ്ഥാവേ ഇഞ്ചിനീയർ അൻഷേ പ്രവീണ ദേശക മടുല മകിൻ മെഹേവായി കാലയ സതി അന്ത് ദിന വിസി ഹതറായി പാഠമാലാവ് അവസാനേ ഒബട്ട് ജാത്യാന്തര പിലിഗനീമക് സഹിത് സാഹിത്യ പത്രയക് പിരിനമേ ശബ്ദ പരിപാലനയ സഹ മഹജന എമത്തും പദ്ധതി പാഠമാലാവ് കഥാ കരന്ന് പാലിത്ത് ബിന്ദുവൈ ഹത്ത ഹത്തായി എക്സിയ തീസ് പഹായി അസുവായി അനു ദക്ക് ബിന്ദുവൈ എക്കായി എക്കായി ദക്കായി ഹൈസ്യ അനു ഹത്തറായി എക്സിയ അട്ട് വാട്സപ്പ് ബിന്ദുവൈ ഹത്സ്യ വിസി നവ്യായി നവസ്യ ഹത്തലിസ് തുണായി ഹയസ്യ അസു ദക്ക്
1: നിവേദന ശില്പയ നിവരദിവ ഹദാരന്ന് ശ്രീ ലങ്ക ഗുവൻ വിദുലി സംസ്ഥാവേ എസ് എൽ ബി സി മാധ്യ അക്കാഡമിയ ഗെന എന നിവേദന ശില്പയെ പിലിബന്ധ പസ് ദിന നേവാസിക പാഠമാലാവ് സന്നിവേദന മൂലധർമ്മ വെടസഠാൻ നിഷ്പാദനയ കടാട ഹെസിരവീമ വെളിന്ത ദൻവീം കഥനയ സമ്മുഖ സാകച്ഛാ മേയവീമ ഗുവൻ വിദുലി നിവേദനയ ഉത്സവ സഹ പ്രാസംഗിക വേദിക മേയവീമ രസവിന്ദനയ പിടപത് രചനയ സജീവ വിസ്തര കഥനയ നവമാധ്യ മേയ സജീവ ഗുവൻ വിദുലി വികാശനേക ദിനപത പയ ഹതരക കാലയക് പ്രായോഗിക പുഹുനുവ സമഗിൻ പലപുരുദു സന്നിവേദകയിൻ മേയവനു ലബായി പാഠമാലാവ് അവസാനേ ശ്രീലങ്ക ഗുവൻ വിദുലി സംസ്ഥാവ മകിൻ പിലിഗത് സഹതികയക് നികുത് കെരേ കൊത്മലി ഗുവൻ വിദുലി പരിഷ്ട്രേട്ട യാവത് അംഗ സമ്പൂർണ സഞ്ചാരക നികേതനേക്ക് ആഹാര പാന സമഗ കാന്താസ പിരിമി നേവാസികീൻ സദാ വിന വിനമ സുരക്ഷിത നേവാസിക പാസുകം വിമസീം കപില ബിന്ദുവൈ ഹതൈ എക്കൈ അട്ടൈ ദെസിയ അസു ഹയൈ എക്കസിയ അസു ഹതര കൊത്മലി എസ് എൽ ബി സി മാധ്യ അക്കാഡമിയ
2: ദശക ഗണനാവക അത്തക്കീം ഏതി പ്രവീണ ദേശക മടുല്ല
3: സബേ ഗുവൻ വിദുലി സന്നിവേദന മദിരിതുല പ്രായോഗിക അഭ്യാസ
4: മാധ്യ ശാസ്ത്രീയഗണ ഗുഡക് ലഘു ദനുമക് നെതി കാട്ടുണാത് മെതനട അവില്ല ലഘു അത്തക്കീമക് ലബാ ഗന്ന പുലുവ
2: നവ പാഠമാലാവ സന്ധാ അദമയതും കരന്ന
3: അധ്യക്ഷ അഭ്യാസ ശ്രീലങ്ക ഗുവൻ വിദുലി സംസ്ഥാവ കൊളംബ് ഹത ദൂരകഥന അങ്ക ബിന്ദുവായി എക്കായി എക്കായി ദക്കായി ഹാട്ട നവയായി ഹതലിസ് എക്കായി ബിന്ദുവായി അട്ട
2: ബിന്ദുവായി ഹതായി ഹതായി എക്കസിയ തീസ് പഹായി അസുവായി അണു ദക്ക വാട്സാപ്പ് ബിന്ദുവായി ഹതായി ദക്കായി അണു നവയായി ഹതലിസ് തുണായി ഹയസി അസു ദക്ക ഗുവൻ വിദുലി നിഷ്പാദന ഹാ സന്നിവേദന പാഠമാലാവ്
3: അപ്പി ഒബേ സന്നിവേദന സീനയ സെബേ കറന്നെമു
5: കഥാകരണ ഹിത്വലട്ട ആദരൻ അഹങ്ങിന്ന ഹമദാമ രാദലഹട്ട ഹിത എല്ലന സിറ്റി
6: റാപ്പറാമ ഒയാ എക്കമ
7: ഹലോ മെക്കായി വിനാഡി 56 ദൻ വിലാവ ഒബ ഹിത എല്ലന സിറ്റി എക്ക ഒബ കമതി ഗീയ ഹന അഹിന വിലാവ സോമതിലക ജയമഹാഗേ നവദലി ഹേനക ഗീതേ ലബാദിന് കീല അപ്പിട്ട് കഥാക്കലേ അമ്പഗഹലന്ത് കുളിയാപ്പിട്ടിയൻ ഭണ്ഡാറ് മധുവന്തി രഞ്ജനി നോണ മധുവന്തി ലൊക്കുദുവ മധുമാലി പുഞ്ചിദുവ സമനലി സെഹസ് ബബാത് സഹ സിറ്റി എഫ് എം ഹന ഹെമോമെക്കത്തുക്കറ ഗന്ന കീല കേനോ අත්තිකම කුමාර පණ්ඩලින් අපිට කතා කළේ මාලනී බුලත් සිංහලගේ තාරපාර දිග ගීතය ලබා දෙන්න ගෙදර හැමෝම එකතු කර ගන්නවා කියලා කිව්වා. රඹුක්කනින් රොහාන් කෝරලේ ගම අපිට කතා කළේ ශිරෝමි සහ චාමිලි කෝරලේ ගම ඒ නංගිලා දෙන්න එකතු කරගන්න කියලා කිව්වේ. ඒත් එක්කම ඩොක්ටර් මොනාලිසා එකතු කරගන්න කියන මේ වෙලාවේ සිටි FM අහගෙන ඉන්නේ කියලා උරේෂා රවිහාරිගේ මල් මුතුලල් ගීතය ඉන්නේ. අපි ගීතය ලබා දෙන්න මේත් එක්කම චන්දන ලියනාරච්චිගේ ගීතයක් ලබා දෙන්න කියලා අපිට මගේ අම්මා ඉන්ද්‍රාණි මහම්ම තිලකානි අජානි සජානි නංගිලා යොහාන් රොනෙත් රොනීත් රවි සහ මගේ ඔෆිස් එකේ රිසිනි අමාලි තරංගා නිම්මි නයනි අසංක සහ විශේෂයෙන්ම අසන්ත නිරෝෂණ අයව එකතු කරගන්න කියලා කියනවා. විරාජ් ගංගා සඳරාජිනි සමර සිංහ දෙන්නෙක් නේද යාළුවෝ දෙන්නෙක් අපිට වට්සප් පණිවිඩයක් කියලා තියෙනවා. චන්දලීනාරච්චිගේ ගීතයක් තමයි ඉල්ලන්නේ. 01126992 දුරකථනය කතා කරනවා නම් වට්සප් පණිවිඩයක් වෙනවා නම් දැන් මෙවන්න දියාගන්න 07762896898 අපේ වට්සප් අංකය 07762896898 ඔබට පුළුවනි දැන් වට්සප් පණිවිඩයක් කියවොත් ඔබ කැමති ගීතය අහන්න. අපි අලුයම 3 වෙනකන් ඔබත් එක්ක ඉන්නවා.